പൂരൻ അകം വിസ്മാത് നാനക് രാം നാം തൻ കീതാ പൂരേ ഗുരു പ്രസാദ് പൗടി തോ നാ ചല്ലി ഖസമ നാല് ലബ് മോഹ വിഗുത്തേ കർത്തബ് കരൻ പലേരിയ മദ് മായാ സുത്തേ ഫിർ ജൂൻ പവായൻ